0: ശിവഗോത്രോദ്ഭവസ്യ മൃഗനക്ഷത്രേഹ അടങ്കാപ്പടാരി ജാതസ്യ വേറെന്ന കേട്ടിയോ?
1: സുമതി സുമതി
0: സുമതി നാമധേയ സിംഗാരവേലൻ ലവ്വസ്യ വരുങ്കാല വൈഫസ്യ ദേവസേനാസമേത സുബ്രഹ്മണ്യസ്വാമിനെ അഷ്ടോത്ര നമ പൂജാഞ്ചകരിഷ്യേ. അയ്യയ്യോ പോരിയേ പോരിയേ.
2: അരെ പോ രംഗ ശ്രീലങ്ക കൊപ്പര തേങ്ക.